അമ്മാത്തേരിലെ വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. നാണ്ട പുള്ളിയായി ബൊക്കനെ കോരികേലപ്പുന്ന വേണത് ഏരകളെ കൊട്ടി ഞാൻ എനിക്കുള്ള സുന്ദരരെയും അന്താറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.

0: നിഖിൽക്കിയനൊന്നുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളുക്കാര്യക്രമങ്ങൾ നിഖിലിക മാത്രല മോക്കെ ദിഞ്ചി സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കർണാടക തുളു സാഹിത്യ അക്കാഡമി ഒന്നത്തെ ലെക്കോടു കുഡ്ലദ തുളുഭവനദ സിരിച്ചാവടിയുടെ നടത്തിന ബെന്നിദ പനിതൊമ്പ ഉദിപ്പന തുളുവ ലോക്കൊടു പ്രൊഫസർ ബി എ വിവേക് റായ് ബെന്നിദ പനിതൊമ്പ. വിവേക് റായ്ക്കുന്ന രണ്ട് ബൂക്കുല ബുടുകടെ തുളുവ ജാല പൊലി നാലാ ഇഴുത് നാലൂരുകോ ബരവു സരവുദ തുലിപ്പു പാത്തര കത്തത്ത പൊർലോ. ഈ ലേസദ വിചാര കൂട്ടോടു സുരുത ഗോഷ്ഠിയുടെ തുളു അക്കാഡമിദ അധ്യക്ഷരാത് വിവേക് റായ്ക്കുലോ. ഈ സൈഡ് പാത്തിരുനാറ് വിവേക് റായ്ക്കുള്ള കാലദ തുളു അക്കാഡമിദ സദസ്യര് അഞ്ചനെ നിവൃത്ത പ്രാംശുപാലരായി ഗുണപാല കടമ്പ
1: മാത്തേരെഗ്ലോൽമേലോ തുളുവ ലോക്കോടു പ്രൊഫസർ ബി എ വിവേക് റായ്. ഈ ലേസിട ദുംബുദ ലേസ് വിചാരക്കൂട്ട ഗോസ്റ്റിഡ് ഗുണപാല കടമ്പേര് ബൊക്ക ഡാക്ടർ നികേതന മേര് പാൽഗെത്തൊണ്ടുള്ളേര് ഡാക്ടർ വിവേക റായ്ക്കുള്ളു സുരുത്ത കർണാടക സാഹിത്യ അക്കാഡമിദ ഗുർക്കാർ ബേലെ ബെന്തിന പൊർത്തുടു നമ്മ ഗുണപാൽ കടമ്പേര് ഐത സദസ്യരാദിത്യര് എങ്കല്ന ഗുർക്കാറു പണ്ടിലക്കനെ ഈ മുപ്പ വർഷ കരിന മുപ്പ വർഷോട് ദിഞ്ചി തുളു അക്കാഡമി എഞ്ച പോവടു പണ്ടത് ദിക്സൂചിന്ന് തോജയിനാറ് അഥവാ പഞ്ചാംഗ പാടിനാറ് നമ്മ വിവേക റായ്ക്കുളു. വിവേക റായ്ക്കുളേന ബേലെന്ന് തൂതു ആ അഞ്ചനെ ബേല മൽപ്പുണ്ടു ഇത്തേത് അക്കാഡമി പണ്ടത് പൻപുണ്ടു അഥവാ അവേർദ് സരിയായന ബേല മൽദുജി പൻപിനൈക്കു റെഡ്ഡൈക്കുള മോഡലാതുപ്പുന വിവേക റായ്ക്കുളേന ഗുർക്കാർമേദ അക്കാഡമിദ പൊർത്തുടു ആയിത്ത സദസ്യരായിനാറ് ഇത്ത പാത്തെർവേര് തുളു അക്കാഡമിദ അധ്യക്ഷരാത് വിവേക റായ്ക്കുളു എൻപിന പുതരട് ഇത്ത ഗുണപാല കടമ്പേർ
2: ശേർദിന മാത്തരക്കില സ്വൽമേലു ഹെച്ച് പാത്തരന്തേ ദയപണ്ട മുപ്പ വർഷദ പിരാവദ നെനപ്മൽപ്പുനക തുളു സാഹിത്യ അക്കാഡമി ആണ് പ്രാരംഭാനക ഇത്തനഞ്ചിന ദിഗ്ഗജക്കുളു ഇന്ന മടപ്പിയർ ആണ്ട എനന്ന് തുളു സാഹിത്യ അക്കാഡമിയ സദസ്യരാത് ബറ കാരണ എന്ന കമ്പളക്ഷേത്ര അഞ്ചനെ തുളു ഭാഷക സാഹിത്യം സലിസാധന സേവേ യാന് മനഃപൂർവകവാദ ഒപ്പൊണ്ണേ ആനിത ദിനക്കുലടി ഇത്തന സദസ്യരടി അത്യന്ത കിരിയ അനുഭവ കിരിയ അനുഭവതയില ബൊക്ക അകലാ തേർനാത്ത തുളു സാഹിത്യ സേവ സലി